91.7 FM. Qatar's favorite radio station.

0: Frequency. Now available on Vodafone Shuf app.
1: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഞാൻ മാലാപാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

കുളകളമില്ല കുമുദരവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാൾ കുളമിളകിയ ചുരുളകം ആഹാ കളകളമില്ല കുമുരരവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാൾ കുളമിളകി

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. സൂക്ക്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂക്ക്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: അതെ,
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: സൂക്ക്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റാളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
3: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
1: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

അങ്ങനെ ആദ്യത്തെ അടി നടന്ന ദിവസം തന്നെ അതും നടന്നു, അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നു, നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിൻ്റെ തട്ടുകളിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റാവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ചു വിശ്വസിച്ചു.

ഹലോ ഹായ് നമസ്കാരം. റേഡിയോ സുനോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മീൽ സ്റ്റഡിയാണ്. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് ഈ സമയം ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഭക്ഷണം അത് എന്താണെങ്കിലും നമ്മുടെ മീൽ സ്റ്റഡിക്ക് വിശേഷമാണ്, വിഷയമാണ്. അപ്പം ഇന്ന് ഒരു കാപ്പി കുടിച്ചൊക്കെ തുടങ്ങിയാലോ. എങ്ങനെ കാപ്പി കുടിക്കണം? സാധാരണ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചായയാണെന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മളൊന്ന് ഒരു എനർജി വേണമെന്ന് തോന്നുന്ന സമയത്ത് ഒരു കോഫി പെട്ടെന്ന് അടിച്ചാൽ പെട്ടെന്ന് ഒരു എനർജി കിട്ടാറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്രസോ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ കാപ്പിച്ചിനോ കഴിക്കാറുണ്ട്, അമേരിക്കാനോ മോച്ച അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ എക്സ്പ്രസോ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ കാപ്പിച്ചിനോ കഴിക്കാറുണ്ട്, അമേരിക്കാനോ മോച്ച അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു സംഭവം

തരുന്നതിലൂടെ ബ്രെയിൻ ഫോക്കസ് മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് എല്ലാ ദിവസവും കുടിക്കുന്നത് ഒഴിവാക്കണം എന്നും വിദഗ്ധർ പറയുന്നു. അപ്പോ അടിച്ചു കയറി വാ ബുള്ളറ്റ് കോഫി.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

ഈ മലബാറിലെ ഭക്ഷണ വിഭവങ്ങൾ, മലബാറിലെ പലഹാരങ്ങൾ, ഉഫ്, അത് വേറെ ലെവലാണ്. റേഡിയോ സോണാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള ഒരു രുചിയേറിയ വിഭവമാണ് ചട്ടിപ്പത്തിരി. നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള ലെയറുകളോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മളൊരു ചട്ടിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് പോവാണ്. മൈദ 2 കപ്പ് വേണം, മുട്ട 2 എണ്ണം വേണം, വെള്ളം ആവശ്യത്തിന് വേണം, ഉപ്പ് പാകത്തിന് വേണം. ഫില്ലിങ്സ് ആയിട്ട് ചിക്കൻ 250 ഗ്രാം, ചെറുതായിട്ടൊന്ന് ചതച്ചത്, സവാള 2 എണ്ണം നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കറിവേപ്പില, എണ്ണ, ഉപ്പ്. ഇനി ആദ്യത്തെ ലെയറിങ്ങിന് വേണ്ടിയിട്ട് മുട്ട 2 എണ്ണം വേണം, അത് ബീറ്റ് ചെയ്ത് വെക്കുക. നെയ്യ് അല്ലെങ്കിൽ എണ്ണ എടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈദയിൽ ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് മൃദുവായിട്ട് അതിൻ്റെ മാവൊന്ന് കുഴച്ച് ചെറിയ ഉരുളകളാക്കിയേറ്റ ശേഷം അത് പരത്തി ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. അതിലേക്ക് ചിക്കൻ ഫില്ലിങ് ചേർക്കാൻ പോവാണ്. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് സവാള ചേർത്ത് നന്നായി വഴിച്ചുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് പിടിപ്പിച്ച് ചിക്കനും ചേർത്ത് വേവിക്കുക. വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചട്ടിയിൽ നെയ്യ് പുരട്ടുക. ഒരു പത്തിരി വെച്ച് അതിന് മുകളിൽ മുട്ട തേച്ച് ചിക്കൻ മിശ്രിതം വിതറുക. വീണ്ടും പത്തിരി, വീണ്ടും മുട്ട, ചിക്കൻ, അങ്ങനെ ലെയറുകൾ ഉണ്ടാകുന്നു. അവസാനമായിട്ട് പത്തിരി വെച്ച് മുട്ട തേച്ച് അതൊന്ന് മൂടുക. അടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കുക, അല്ലെങ്കിൽ ഒരു ഓവനിൽ ഒരു 180 ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്യുകയും ചെയ്യാം. കട്ട് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ്. സാലഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പറാ.

0: ഇഡ്ഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ചില സമയങ്ങളിൽ ഉപ്പുമാവായിക്കോട്ടെ, നമുക്കൊരു ചട്നി ചേർത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു എന്താ പറയുന്ന വളരെയധികം സന്തോഷവും രുചിയും നൽകുന്ന ഒരു കാര്യമാണ്. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് അതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിന് വേണ്ട ചേരുവകൾ: തക്കാളി 2 എണ്ണം, അത് മുറിച്ച് വെക്കുക. തേങ്ങ ചിരകിയത് വേണം. ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ പുളി വേണം. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉണക്കമുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴിച്ചുക. അതിലേക്ക് തക്കാളി ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ അതും വഴിച്ചുക. അവസാനം തേങ്ങ ചേർത്ത് ഒന്നുകൂടി ചൂടാക്കുക. തേങ്ങ ഒരു എന്താ പറയുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വരുന്നത് വരെ മതി. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പുളിയും ഉപ്പും ചേർത്ത് അരക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കാച്ചിയിടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കരുവേപ്പിലയും മറ്റൻമുളകും ചേർത്ട് താളിച്ച് ചേർത്ത് ഇങ്ങെടുക്കുക. ദ ടേസ്റ്റി ചട്നി കോക്കനട്ട് ചമ്മന്തി റെഡി. അടിപൊളി.
1: ചെന്നൈ ബീറ്റ്സ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ഈ പാൽപേട എന്ന് പറയുന്ന ഒരു വിഭവം, അതൊക്കെ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയിലുള്ള ഒരു സംഭവം തന്നെയാണല്ലേ. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു പാൽപേട, അതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ. മിൽസ്റ്റഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോ ഇതിനു വേണ്ടിയത് പാൽപ്പൊടി വേണം 1 കപ്പ്, പാല് വേണം 1/4 കപ്പ്, പഞ്ചസാര പൊടിച്ചത് വേണം 1/4 കപ്പ്, നെയ്യ് വേണം 2 ടേബിൾ സ്പൂൺ. ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം ബക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ചേർത്ത് തീ കുറച്ച് പാനിൽ നിന്ന് വിട്ടു വരുന്നതുവരെ പാകമാകിയാൽ തീ ഓഫ് ചെയ്ത് 5 മിനിറ്റ് ശേഷം കയ്യിൽ നെയ്യ് പുരട്ടിയ ശേഷം ഇത് ഓരോ ഉരുളകളാക്കി പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലേക്ക് ഈ മിൽക്ക് പേടയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും പറ്റും. അലങ്കാരമായിട്ട് ബദാം എരിഞ്ഞതോ അല്ലെങ്കിൽ വാൽനട്ടോ, നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ അത് അരിഞ്ഞതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാം, അവർക്കും വലിയ ഇഷ്ടവും. അപ്പോൾ അങ്ങനെ മിൽക്ക് പേടയും നൽകി ഒരു മധുരവും നൽകി മിൽക്ക് സ്റ്റഡിയുടെ വിശേഷങ്ങളിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ.
1: വചനങ്ങളിലൂടെ നിങ്ങൾ 3 പേരുള്ളപ്പോൾ 2 പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന മക്കാനികളെയും മക്കാനി പാട്ടുകളെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കേൾക്കുന്ന പല മാപ്പിളപ്പാട്ടുകളും ഉണ്ടായത് ഈ മക്കാനികൾ വഴിയാണ്. അതിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ? സംഗീതവും സാഹിത്യവും തമാശയും ഒക്കെ ഒത്തുചേർന്ന മലബാറിലെ സാംസ്കാരിക കൂട്ടായ്മ, അതാണ് മക്കാനികൾ. ഈ മക്കാനികൾ വഴി ഉരുത്തിരിഞ്ഞ പാട്ടുകളെയാണ് മക്കാനി പാട്ടുകൾ എന്ന് വിളിക്കുന്നത്. വളരെ പണ്ട് കാലത്ത് മാപ്പിളപ്പാട്ടുകളെയൊക്കെ അന്ന് അറിയപ്പെട്ടത് മക്കാനി പാട്ടുകൾ എന്ന് തന്നെയായിരുന്നു കേട്ടോ. മാപ്പിളപ്പാട്ട് ചരിത്രത്തിൽ മക്കാനികൾ

കേവലം പഠന കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ആ ഒരു കലാരൂപത്തിന്റെ സാംസ്കാരിക ഹൃദയമിടിപ്പായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലെ സാമൂഹിക മാറ്റങ്ങളുടെയും പ്രവാസി ജീവിതത്തിന്റെയും നേർക്കാഴ്ചകളായിരുന്നു അന്നത്തെ മക്കാനികളും മക്കാനിപ്പാട്ടുകളും. മലബാറിലെ മാപ്പിളപ്പാട്ട് പാരമ്പര്യത്തിൽ മക്കാനികളുടെ പങ്ക് വളരെ വലുതായിരുന്നു. പണ്ട് മലബാറിലെ ഗ്രാമങ്ങളിൽ പാട്ടുകാരും കവികളും ഒരുമിച്ച് കൂടിയിരുന്ന സങ്കേതങ്ങൾ, അതാണ് മക്കാനികൾ. ഇവിടെ വെച്ച് ഒരുപാട് പുതിയ പാട്ടുകൾ രചിക്കപ്പെടുകയും അവ ഈണം നൽകി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സംഗീതം പഠിക്കുന്നതിനായി വിദ്യാലയങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മുതിർന്ന പാട്ടുകാരിൽ നിന്ന് പുതിയ തലമുറയിലെ ആളുകളൊക്കെ പാട്ട് പഠിച്ചിരുന്നത് ഇതുപോലുള്ള മക്കാനികളിൽ നിന്നായിരുന്നു. ഇന്ന് നാം കാണുന്ന പല പ്രശസ്തമായ മാപ്പിളപ്പാട്ടുകളും ആദ്യമായി കേൾപ്പിക്കപ്പെട്ടതും തിരുത്തലികൾ വരുത്തപ്പെട്ടതും ഒക്കെ പണ്ടുകാലത്തുള്ള ഈ മക്കാനികളിലെ ചർച്ചകളിലൂടെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാംസ്കാരിക ക്ലബിന്റെ സ്വഭാവമായിരുന്നു അന്നത്തെ മക്കാനികൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒപ്പന, കോൽക്കളി തുടങ്ങിയ കലാരൂപങ്ങളുടെ പരിശീലനവും ഒക്കെ ഈ മക്കാനികളിൽ വെച്ച് നടന്നിരുന്നു. എന്തായാലും ആ മക്കാനി പാട്ടുകളുടെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോവാനായിട്ട് പോകുന്നത്. സോ അതിനു മുൻപ് മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 91.7 FM. കൂടെയുള്ളത് ഞാൻ ആശയാണ്, ഇഷൽ ഖത്തറുമായിട്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: റേഡിയോ സിനോ 91.7 FM Qatar's favorite radio station.
1: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

മക്കാനിപ്പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. മക്കാനികളിൽ ആദ്യകാലത്ത് ആത്മീയ ഗാനങ്ങളായ മാലപ്പാട്ടുകളായിരുന്നു പ്രധാനമായിട്ടും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് കുഞ്ഞായി മുസ്ലിയാരെ പോലെയുള്ള കവികളൊക്കെ വന്നതോടുകൂടി ഭക്തിയെ നർമ്മവുമായി ബന്ധിപ്പിച്ചു. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ദൈനംദിന കാര്യങ്ങളെ ആത്മീയ തത്വങ്ങളുമായി ചേർത്ത് വെച്ച് മക്കാനികളിൽ പല രീതിയിലുള്ള പാട്ടുകളുണ്ടായി. അങ്ങനെ മലബാറിലെ മക്കാനികളിൽ രൂപപ്പെട്ട അക്കാലത്തെ ജനകീയമായ ഒരു പാട്ടാണ് കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ പണ്ഡിതനും കവിയുമായ കുഞ്ഞായി മുസ്ലിയാർ മക്കാനികളിലെ ചർച്ചയിലൂടെയാണ് ഈ ഒരു ഗാനം രചിക്കുന്നത്. മനുഷ്യ ശരീരത്തെ ഒരു കപ്പലിനോട് ഊമിച്ചാണ് അദ്ദേഹം ഈ ഒരു പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ജീവിതമാകുന്ന കടലിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യ ശരീരമാകുന്ന കപ്പൽ എങ്ങനെ നാശമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമെന്ന വലിയ ദർശനമാണ് കുഞ്ഞായി മുസ്ലിയാർ കപ്പപ്പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മാപ്പിളപ്പാട്ടിനെ ആദ്യകാലത്ത് സബീന പാട്ടുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയതിന്റെ പ്രധാന കാരണം തന്നെ കുഞ്ഞായി മുസ്ലിയാരുടെ ഈ കപ്പപ്പാട്ടായിരുന്നു. കാരണം സബീന അഥവാ സഫീന എന്നാൽ അറബിയിൽ കപ്പൽ എന്നാണല്ലോ പറയാറുള്ളത്. ആ കാലഘട്ടത്തിലെ മക്കാനികളിൽ ഈ പാട്ട് അത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മക്കാനികളിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നായിരുന്നു കുഞ്ഞായി മുസ്ലിയാരുടെ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള കഥകൾ. ലളിതമായ കാര്യങ്ങളെപ്പോലും താളബദ്ധമായി പരിഹസിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അക്കാലഘട്ടത്തിൽ മക്കാനികളിൽ രൂപപ്പെട്ട തമാശപ്പാട്ടുകൾ അഥവാ പാരഡി ഗാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് കുഞ്ഞായി മുസ്ലിയാരായിരുന്നു. ആ ചരിത്രത്തിലേക്ക് പോകാം. അതിനു മുൻപ് മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Says Radio Suno 91.7 FM Qatar's happiness frequency now available on Huawei App Gallery. സൂക്പാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.

മക്കാനിപ്പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1728 മലപ്പുറത്ത് നടന്ന ചരിത്രപരമായ ഒരു പോരാട്ടത്തെ ആസ്പദമാക്കിയാണ് മലപ്പുറം പടപ്പാട്ട് ഇറങ്ങുന്നത്. ഇതിന് കാരണമായതും ആ കാലഘട്ടത്തിലെ മക്കാനികളായിരുന്നു. മലബാറിലെ മാപ്പിളമാരുടെ പോരാട്ട വീര്യത്തെ മക്കാനികൾ എങ്ങനെ നെഞ്ചേറ്റി എന്നതിന്റെ തെളിവാണ് മലപ്പുറം പടപ്പാട്ട്. 19th century മൊയിൻകുട്ടി വൈദ്യരാണ് മലപ്പുറം പടപ്പാട്ടിന്റെ പൂർണ്ണ രൂപത്തിൽ ജനകീയമാക്കിയത്. എന്നാൽ അതിനുശേഷം മക്കാനികളിലായിരുന്നു ഈ പാട്ടിന്റെ ഓരോ വരികളും ഈണമിട്ട് പഠിപ്പിച്ചിരുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത്തരം പടപ്പാട്ടുകൾ പാടുന്നത് പലപ്പോഴും നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ രഹസ്യമായ മക്കാനി കൂട്ടായ്മകളിലിരുന്ന് ആവേശം ചോരാതെ ഈ പാട്ടുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു. അതുപോലെ മക്കാനികളിൽ മലപ്പുറം പടപ്പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക താളം ഉപയോഗിച്ചിരുന്നു. ഇത് കേൾക്കുന്നവരിൽ ആവേശമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. നല്ലൊരു മലപ്പുറം പടപ്പാട്ട് കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മാലപ്പാട്ടും പടപ്പാട്ടും കപ്പപ്പാട്ടിനോടൊപ്പം തന്നെ മക്കാനികളിൽ രൂപപ്പെട്ട മറ്റൊരു മനോഹരമായ പാട്ട് ശകയാണ് കത്തുപാട്ടുകൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മലബാറിൽ നിന്ന് ധാരാളം പുരുഷന്മാർ ജോലി തേടി സിലോണിലേക്കും ബർമയിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോയിരുന്നത്. ഇന്നത്തെ പോലെ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാത്ത അക്കാലത്ത് കത്തുകൾ മാത്രമായിരുന്നു ഏക ആശ്രയം. അക്ഷരാഭ്യാസമില്ലാത്ത വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാരുടെ കത്തുകൾ വായിച്ചു കൊടുക്കാനും അവർക്ക് മറുപടി എഴുതി കൊടുക്കാനും ഒക്കെ അന്നത്തെ കാലത്ത് നാട്ടിലെ മക്കാനികളിൽ ഉണ്ടായിരുന്ന കവികളെയാണ് ആശ്രയിച്ചിരുന്നത്. അന്നത്തെ ആ മക്കാനിയിലെ കവികൾ ഈ കത്തുകളെ വെറുമൊരു മറുപടിയായല്ല, മറിച്ച് താളബദ്ധമായ പാട്ടുകളായാണ് മാറ്റി എഴുതിയിരുന്നത്. ഇങ്ങനെയാണ് കത്തുപാട്ടുകൾ എന്ന വിഭാഗം മാപ്പിളപ്പാട്ടിൽ സജീവമാകുന്നത്. ആ കാലഘട്ടത്തിൽ പ്രശസ്തമായ ഒരു കത്തുപാട്ടാണ് സിലോൺ കത്തുപാട്ട്. സിലോണിൽ പോയ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയുടെ വിഷമം മക്കാനിയിലെ ഒരു കവി പാട്ടാക്കി മാറ്റിയ ചരിത്രമാണ് ഈ ഒരു ഗാനത്തിലൂടെ പറഞ്ഞു പോകുന്നത്. തന്റെ മക്കളെയും വീടിനെയും അമാനത്തായി ഭാര്യയെ ഏൽപ്പിച്ചു പോകുന്ന ഭർത്താവിന്റെയും തിരിച്ചാ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്ന ഭാര്യയുടെയും കഥയാണ് സിലോൺ കത്തിലൂടെ പറഞ്ഞു പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഇത് വെറുമൊരു പാട്ടല്ലായിരുന്നു, മറിച്ച് മലബാറിലെ സാമൂഹിക ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. മക്കാനികളിൽ ഈ പാട്ടുകൾ ആലപിക്കുമ്പോൾ ആളുകൾ കരയുമായിരുന്നു. അത്രമേൽ തീവ്രമായ പ്രവാസത്തിന്റെ വേദനയാണ് ഈ പാട്ടുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. അതിനുശേഷമുണ്ടായ പ്രശസ്തമായ കത്തുപാട്ടുകളൊക്കെ ഇത്തരത്തിൽ പഴയ മക്കാനികളിൽ നിന്ന് ലഭിച്ച പ്രചോദനത്തിൽ നിന്നാണ് ഉണ്ടായത്. മനോഹരമായൊരു കത്തുപാട്ട് കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: സൂക്വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
3: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റാളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
2: സൂക്വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
3: മർസ, ബി ഫ്രഷ്, ബി യു.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

നമ്മൾ ഇന്ന് കേൾക്കുന്ന പല മാപ്പിളപ്പാട്ടുകളും ഉണ്ടായത് പണ്ട് കാലത്തെ മക്കാനികളിൽ നിന്നായിരുന്നു. അങ്ങനെയുണ്ടായ പാട്ടുകളെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് റേഡിയോ സിനോയിലൂടെ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മക്കാനികളിലെ സദസ്സുകളിൽ പണ്ട് പാടിയിരുന്ന രസകരമായ മറ്റൊരു വിഭാഗമാണ് ഭക്ഷണത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ. മാപ്പിളപ്പാട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പാട്ടുകൾ കേവലം രുചിയെക്കുറിച്ച് മാത്രമല്ലായിരുന്നു. അന്നത്തെ കാലത്തെ സാമൂഹിക ആചാരങ്ങളെയും അതിഥിയോടുള്ള സമീപനത്തെയും കൂടി വരച്ചു കാട്ടുന്ന രീതിയിലായിരുന്നു അന്നത്തെ മക്കാനിപ്പാട്ടുകൾ. മക്കാനികളിൽ നിന്ന് കവികൾ പാടുന്ന ഈ നർമ്മഗാനങ്ങളെ പല പഴയ മാപ്പിളപ്പാട്ടുകളിലും ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു പടയോട്ടം പോലെയാണ് വിവരിക്കുന്നത്. കല്യാണ വീടുകളിൽ ഭക്ഷണം വിളമ്പാൻ വൈകുമ്പോഴോ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുമ്പോഴോ ഒക്കെയുള്ള അവസ്ഥകളെയൊക്കെ മക്കാനികളിൽ പാട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. പഴയ മാപ്പിളപ്പാട്ടുകളിൽ മലബാറിലെ തനതായ പലഹാരങ്ങളുടെ പേരുകൾ ഈണത്തിൽ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. മുട്ടമാലയും കായടയും ഉന്നക്കായയും കിളിക്കൂടും അലുവയും തുടങ്ങിയ പലഹാരങ്ങളെക്കുറിച്ചും വിരുന്ന് സൽക്കാരത്തിന്റെ പൂർണ്ണ രൂപങ്ങളെക്കുറിച്ചുമൊക്കെ ഈ മക്കാനിപ്പാട്ടുകളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മക്കാനിപ്പാട്ടുകളുടെ ചരിത്രത്തിൽ പാചകം ചെയ്യുന്ന ആൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നല്ല ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന പാചകക്കാരെ പുകഴ്ത്തിയും മോശം ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കളിയാക്കിയും ഒക്കെ മക്കാനിപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മക്കാനികളിലെ ഈ ഭക്ഷണപ്പാട്ടുകൾ വെറും തമാശയല്ലായിരുന്നു. അത് മലബാറിലെ ആതിഥ്യ മര്യാദയുടെ അളവുകോലായിരുന്നു. ഒരു വീട്ടിലെ വിരുന്ന് മോശമായാൽ മക്കാനിയിലെ ഒരു പാട്ടിലൂടെ അത് നാടാകെ പാട്ടാകുമെന്ന പേടി ആ നാട്ടുകാർക്കും ഉണ്ടായിരുന്നു. നല്ലൊരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ടു.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

നമ്മൾ ഇന്ന് കേൾക്കുന്ന മാപ്പിളപ്പാട്ടിലെ പല ഇഷലുകളും ഉണ്ടായത് പണ്ടത്തെ ആ മക്കാനികളിൽ നിന്നായിരുന്നു. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനോയിലൂടെ മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ചായലും അത്തരും ഒപ്പന ചായലും തുടങ്ങി നൂറിലധികം ഇഷലുകളാണ് പണ്ടത്തെ ആ മക്കാനികളിലെ ഗായകർ തട്ടിമുട്ടി പാടി ഉറപ്പിച്ചെടുത്തത്. ദഫ് മുട്ടുന്ന താളത്തിനനുസരിച്ചാണ് അന്ന് വരികളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. മക്കാനികളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടിരുന്ന ഇഷലുകളായിരുന്നു ചായലും അത്തരും ഒപ്പന ചായലും വിരുത്തവും. മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഇഷലാണ് ചായൽ. ശാന്തമായ ഒഴുക്കുള്ള ഈ താളം മിക്കവാറും പ്രണയമോ ഭക്തിയോ ഒക്കെ വിവരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തേത് അത്തർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുഗന്ധമുള്ള വരികൾക്ക്, അതായത് വർണ്ണനകൾക്ക് വേണ്ടിയാണ് അത്തർ എന്ന ഇഷൽ മക്കാലികളിലെ മാപ്പിളപ്പാട്ടിൽ ഉപയോഗിച്ചിരുന്നത്. വളരെ വേഗത കുറഞ്ഞതും എന്നാൽ ആഴത്തിലുമുള്ളൊരു താളം. മൂന്നാമത്തേത് ഒപ്പന ചായൽ. കല്യാണ വീടുകളിലെ ഒപ്പനയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഇഷൽ. കൈകൊട്ടി പാടാൻ പാകത്തിലുള്ള ചടുലമായ താളമായിരിക്കും ഒപ്പന ചായലിന്റെ പ്രത്യേകത. അടുത്തത് വിരുത്തം. താളമില്ലാതെ നീട്ടിപ്പാടുന്ന രീതി. ഒരു പാട്ടിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ വൈകാരികമായ വരികൾക്കിടയിലോ ഒക്കെയാണ് വിരുത്തം എന്ന ഇഷൽ മാപ്പിളപ്പാട്ടിൽ ഉപയോഗിക്കുക. മക്കാനികളിൽ ഇഷലുകൾ ഉറപ്പിച്ചിരുന്നത് ദഫ് മുട്ടിക്കൊണ്ടായിരുന്നു. ദഫിന്റെ തോലിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ധം തക് എന്നീ ശബ്ദങ്ങൾക്കനുസരിച്ചാണ് വരികളിലെ അക്ഷരങ്ങൾ വരെ ക്രമീകരിച്ചിരുന്നത്. അതായത് ഇന്ന് കാണുന്ന മാപ്പിളപ്പാട്ട്, അതായത് അന്നത്തെ മക്കാനിപ്പാട്ടിലെ ഒരു വരിയിൽ എത്ര അക്ഷരങ്ങൾ വേണമെന്നും എവിടെ നിർത്തണമെന്നും തീരുമാനിക്കുന്നത് ദഫിന്റെ താളമായിരുന്നു. ഇത് തെറ്റിയാൽ പാട്ടിന്റെ ഭംഗി നഷ്ടപ്പെടും. തിരിച്ചെത്താം മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

മാപ്പിളപ്പാട്ടിൽ നൂറിലധികം മിഷിലുകൾ ഉണ്ടല്ലേ. മൊയിൻകുട്ടി വൈദ്യർ തന്റെ ബദർപടപ്പാട്ടിൽ മാത്രം 10 വ്യത്യസ്ത ഇഷിലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. പണ്ട് കാലത്തെ മക്കാനികളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. മക്കാനികളിലെ ഗായകർ വെറും ഒരു പാട്ടുകാരല്ലായിരുന്നു, മറിച്ച് കണക്കും താളവും കൃത്യമായി അറിയാവുന്ന സംഗീത ശാസ്ത്രജ്ഞർ എന്നുകൂടി നമുക്ക് പറയാം. അവർ തട്ടിമുട്ടി ഉണ്ടാക്കിയ ഇഷിലുകളാണ് ഇന്നും മാപ്പിളപ്പാട്ടിനെ തനിമയോടെ നിലനിർത്തുന്നത്. മക്കാനികളിലെ ഗായകർ ഈ ഇഷിലുകൾ ഉണ്ടാക്കിയിരുന്നത് കൃത്യമായ കണക്കുകളോടെയാണ് കേട്ടോ. ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ വേണം, അതായത് മാത്രകൾ വേണം, എവിടെ ശ്വാസം വിടണം എന്നതിനെല്ലാം കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തട്ടിമുട്ടി നോക്കുക എന്നാണ് പഴയ ഗായകരൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ദഫ്മുട്ടിനോട് വരികൾ ചേർന്ന് പോകുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പു വരുത്തുക എന്നുള്ളത്. ഒരു നല്ല മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ ആ രംഗം നമ്മുടെ കണ്ണിൽ തെളിയണം. ഉദാഹരണത്തിന് കടലിനെ വർണ്ണിക്കുമ്പോൾ തിരമാലകൾ അലയടിക്കുന്നത് പോലെയുള്ള ഒരു താളം വരികളിൽ കൊണ്ടുവരും. മരുഭൂമിയിലെ ചൂടിനെ കുറിച്ച് പാടുമ്പോൾ വരണ്ടതും പതുക്കെയുള്ളതുമായ ഒരു ശൈലി സ്വീകരിക്കും. ഇതുപോലുള്ള ശൈലികളൊക്കെയാണ് അന്നത്തെ മക്കാനി പാട്ടുകളുടെ പ്രത്യേകത. അതുപോലെ തന്നെ അന്ന് മക്കാനികളിൽ പുതിയൊരു ഇഷിലുണ്ടാക്കിയാൽ മറ്റു ഉസ്താദന്മാരുടെ മുന്നിൽ അത് അവതരിപ്പിക്കണം. അവർ അതിലെ കണക്കുകൾ പരിശോധിക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. അതായത് ഒരു ക്വാളിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ആ പാട്ട് നാടാകെ പാടി തുടങ്ങാവൂ. മാപ്പിളപ്പാട്ടിലെ ഈ താളശാസ്ത്രം ശരിക്കും അത്ഭുതം തന്നെയാണല്ലേ. ഇന്നും ആധുനിക സംഗീത സംവിധായകർ പോലും ഈ പഴയ ഇഷലികളുടെ കരുത്ത് കണ്ട് അമ്പരന്ന് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നും മലയാള സിനിമയിൽ മാപ്പിളപ്പാട്ടുകൾ ഇടയ്ക്കിടെ വന്നു പോകുന്നത്, അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതും. മക്കാനിപ്പാട്ടുകളുടെ വിശേഷങ്ങളാണ് പറഞ്ഞു വന്നത്. മനോഹരമായൊരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

പണ്ടത്തെ ആ മക്കാനിപ്പാട്ടുകൾ കേവലം പാട്ടുകളല്ലായിരുന്നു, പകരം ഒരു ഗ്രാമത്തിന്റെ സോഷ്യൽ മീഡിയ ആയിരുന്നു എന്ന് തന്നെ പറയാം. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മക്കാനിപ്പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിലെ താളമായിരുന്നു. ഉപകരണങ്ങൾ ഇല്ലാത്ത സമയത്ത് മക്കാനിയിലെ മരമേശപ്പുറത്തോ തൂണിലോ കൈകൊണ്ട് തട്ടി താളം പിടിച്ചാണ് പാട്ടുകൾ പാടിയിരുന്നത്. ഈ തട്ടുകൾക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു. ഇതിനെയാണ് തട്ടുപാട്ട് എന്ന് വിളിച്ചിരുന്നത്. ഓരോ പാട്ടിനും അനുയോജ്യമായ രീതിയിൽ വിരലുകൾ കൊണ്ടും ഉള്ളം കൈകൊണ്ടും ശബ്ദ വ്യത്യാസം വരുത്തി ഒരു മിനി ഡ്രം സെറ്റ് പോലെ അവർ മക്കാനിയിലെ ഫർണിച്ചറുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. മക്കാനിപ്പാട്ടുകൾ പലതും അപ്പപ്പോൾ എഴുതിയുണ്ടാക്കിയവയല്ല. പകരം പല പാട്ടുകളും ഒരാൾ പാടുമ്പോൾ മറ്റൊരാൾ ഏറ്റുപാടുകയും അടുത്ത മക്കാനിയിൽ എത്തുമ്പോൾ അതിൽ പുതിയ വരികൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു പാട്ട് മലബാറിലെ അങ്ങോളം ഇങ്ങോളമുള്ള മക്കാനികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് പ്രാദേശികമായ മാറ്റങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു മക്കാനിപ്പാട്ടിന് പല രൂപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. മക്കാനിപ്പാട്ടുകൾക്ക് ഏറ്റവും ശ്രദ്ധ ലഭിച്ചിരുന്നത് രാത്രികാലങ്ങളിലാണ് കേട്ടോ. പകൽ ജോലി കഴിഞ്ഞ് വരുന്ന തൊഴിലാളികളും കച്ചവടക്കാരും മക്കാനിയിലെ റാന്തൽ വിളക്കിന് ചുറ്റുമിരുന്ന് പാട്ടുകൾ പാടും. ഈ സമയത്താണ് കിസ്സപ്പാട്ടുകൾ ജനിക്കുന്നത്. കിസ്സപ്പാട്ടുകൾ അറിയാമല്ലോ, കഥാപ്രസംഗം പോലെയുള്ള പാട്ടുകൾ. ദൂരദേശങ്ങളിലെ രാജകുമാരിമാരുടെയും അത്ഭുത കപ്പലുകളുടെയും ഒക്കെ കഥകൾ പാട്ടിലൂടെ അവർ പുനഃസൃഷ്ടിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മക്കാനിപ്പാട്ടുകൾ എന്നത് മലബാറിലെ സാധാരണക്കാരന്റെ സന്തോഷവും സങ്കടവും കലഹവും ആത്മീയതയും ഒക്കെ ഒത്തുചേർന്ന ഒരു വലിയ സാഹിത്യ ശേഖരം.

is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

പണ്ടത്തെ ആ മക്കാനി പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. റേഡിയോസിനോ 91.7 FM ലിഷൽ ഖത്തറിലൂടെ കൂടെയുള്ളത് ഞാൻ ആശയാണ്. മക്കാനിപ്പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അറബി മലയാളം ലിപി. മക്കാനിപ്പാട്ടുകൾ അക്കാലത്ത് ജനപ്രിയമാകാൻ പ്രധാന കാരണം തന്നെ ഈ സവിശേഷമായ ഭാഷാ ശൈലിയായിരുന്നു. മലയാളം വാക്കുകൾ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന രീതി. ഇത് കേവലം ഒരു എഴുത്തു രീതി അല്ലായിരുന്നു, മറിച്ച് മക്കാനികളിലെ ഗായകർക്ക് തങ്ങളുടെ പാട്ടുകൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു. മക്കാനികളിലെ ആ പഴയ പാട്ടു സദസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മാപ്പിളപ്പാട്ടിനെ ലോക പ്രശസ്തമാക്കിയ ചിലരുണ്ട്. വി എം കുട്ടിമാഷും എരഞ്ഞോളി മൂസക്കയും തുടങ്ങി ഒരുപാട് ഗായകർ. ഇന്ന് മലബാറിലെ പല സ്ഥലങ്ങളിലും ഇഷൽ സഭകൾ എന്ന പേരിൽ മക്കാനികളുടെ ആധുനിക രൂപങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ പഴയ ഇഷലുകൾ തെറ്റാതെ പാടാൻ കഴിവുള്ള പുതിയ തലമുറയിലെ ഗായകർ മക്കാനിപ്പാട്ടുകളുടെ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഗ്രാമങ്ങളുടെയും സോഷ്യൽ മീഡിയയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ആ മക്കാനിപ്പാട്ടുകളെക്കുറിച്ചും അതിന് ചരിത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഇഷൽ ഖത്തറിലൂടെ അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹായ് നമസ്കാരം, ഞാനിന്നെ സ്വന്തം അപ്പാൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ ചെയ്യുന്ന

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: സൂക്ക് വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
3: You are listening to Radio 91.7 Radio.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.

0: ഫൂഡ് പാർക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.

മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഞാൻ 91.7 കേട്ടു കേട്ട് കൂട്ടുക.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Sono. 91.7 FM.
1: Radio Sono. Qatar's happiness frequency. Radio
2: Sono. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
4: ചില പേരുകൾ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കും. സ്നേഹം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും നമ്മുടെ ഹൃദയം കവർന്നെടുത്ത ഒരുപാട് മനുഷ്യന്മാരുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ടൈമാണ്. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള ഫീലിങ്സുകൾ ഇങ്ങനെ നാവിലേക്ക് എത്തിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും ഇന്നത്തെ സ്കോർ ബോർഡിൽ ഒരുപാട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ല് സ്വന്തമാക്കിയ ഫുട്ബോളിൻ്റെ ഇതിഹാസം ലയണൽ മെസ്സിയുടെ മാന്ത്രികതയുടെ കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. എഴുതി തള്ളി കൂകി വിളിക്കാനിരുന്നവരുടെ മുൻപിലേക്ക് കൈയ്യടികളുമായിട്ട് തിരികെ വന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ഒരു തിരിച്ചുവരവിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കുഞ്ഞാൻ രാജ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നിന്നവരുടെ മുൻപിലേക്ക് ചെറുത്തുനിൽപ്പുകൾ കൊണ്ട് പോരാട്ട വീര്യത്തോടുകൂടി വീണ്ടും മത്സരങ്ങളിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കേവ് വെറുതെന്റെ ഐതിഹാസിക കാവ്യങ്ങൾ എഴുതി തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ ടീമുകളും പ്രകടനങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ ഇടം നേടുമ്പോൾ ഓരോ താരങ്ങളും അവരുടെ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിൽ പുതിയ പുതിയ മാന്ത്രികതകൾ ഇങ്ങനെ നിറച്ചു വെക്കുമ്പോൾ ആ ഓരോ കഥകളിലേക്കുമാണ് ഇന്ന് സ്കോർ ബോർഡ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്നേഹത്തിൻ്റെ ഇടത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഓരോ പ്രിയപ്പെട്ട താരങ്ങളുടെയും കഥകളിലേക്ക് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഓടിച്ചാടി പോയിട്ട് വന്നാലോ. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Hey, this is Namita Pramod.
2: You're listening to
1: Radio Suno 91.7.

0: Scoreboard. An exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ ലോകത്തെ കഥകളിലേക്ക്, ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഓരോ കഥകൾക്കും അതിൻ്റെതായ ആവേശം ഉണ്ടായതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എവിടേക്ക് പോകണമെന്നുള്ളൊരു വലിയ കൺഫ്യൂഷനാണ്. കാരണം പല ഇതിഹാസ താരങ്ങളും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന താരങ്ങളും വലിയ വലിയ റെക്കോർഡുകളിലേക്ക് എത്തുമ്പോൾ ആരുടെ റെക്കോർഡ് ആദ്യം പറഞ്ഞു തുടങ്ങണം. എന്തായാലും ആദ്യം റെക്കോർഡ് നേടിയ കഥ തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം. സാക്ഷാൽ ലയണൽ മെസ്സി. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ മെസ്സി എന്ന് പറയുന്ന പേര് എപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും നമ്മളുടെ ഹൃദയത്തിന്റെ ഇടം നെഞ്ചിൽ ഇടം കാലുകൊണ്ട് മാന്ത്രികതകൾ തീർത്തിട്ടേ ഉള്ളൂ. ആ മാന്ത്രികത വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ വീണ്ടും ഇതിഹാസ കാവ്യങ്ങൾ തീർത്തുകൊണ്ട് ലയണൽ മെസ്സിയുടെ ചൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. അർജന്റീന ടീമിന്റെ എല്ലാ ബാധ്യതകളും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് ആ ഒരു ടീമിന്റെ സ്വപ്നങ്ങളുമായിട്ട് അയാൾ പറന്നുയർന്നുകൊണ്ടേയിരിക്കും. 1986ന് ശേഷം 2002 ഖത്തറിൽ വെച്ചിട്ട് അർജന്റീനയ്ക്ക് കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്ത നായകൻ ലയണൽ മെസ്സി ഇതാ വീണ്ടും സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു സീസണിലുടനീളം മെസ്സി ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 5 ഗോളുകൾ ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് നേടുന്നു. ഒരു ഹാട്രിക് സ്വന്തമാക്കുന്നു. 6-ാമത്തെ വേൾഡ് കപ്പാണ്. ഇത്രയും

കപ്പുകൾക്കിടയിൽ ഒരു ഹാട്രിക് ഇല്ലാത്തത് മെസ്സിക്ക് മാത്രമാണ്, മെസ്സിക്ക് ഒരു ഹാട്രിക് ഇല്ല എന്നൊക്കെയുള്ള അവഗണനകൾക്ക് ഹാട്രിക് അടിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു. ഓരോ ഗോളുകളിലും നമ്മൾ ആ ഒരു സൗന്ദര്യം കാണുന്നു. ഒരു പെനാൽറ്റി മിസ് ചെയ്യുമ്പോൾ കളിയാക്കാൻ വന്നവരുടെ മുൻപിലേക്ക് നിമിഷ നേരം കൊണ്ട് കൃത്യമായ ഗോൾ ഫിനിഷിംഗ്, ഗോൾ മികവുകൾ കൊണ്ട് മറുപടി പറയുന്നു. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന് പറയുന്ന നാഴികക്കല്ല്. ജർമ്മനിയുടെ സൂപ്പർ സ്റ്റാറും ക്ലോസെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സ്വപ്ന നേട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ അതത്ര സൗന്ദര്യമുള്ള, എത്ര മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അല്ലേ. ഫുട്ബോൾ ലോകം അത്രമാത്രം മനോഹരമായിട്ടുള്ള കാവ്യം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് മെസ്സി എന്ന നായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അതുമാത്രമല്ല, വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നായകൻ കൂടിയാണ് മെസ്സി. ആ ഒരു നേട്ടങ്ങളൊക്കെ ആയിട്ട് ലയണൽ മെസ്സിയുടെ ചരിത്രയാത്ര മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഈ ഒരു വേൾഡ് കപ്പ് വേദിയിൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ആ പേരുണ്ടാകും, ലയണൽ മെസ്സി. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടം പോതുമാക്കൊണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: നിങ്ങളുടെ ഗിന്നസ് ബക്രു,
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട്
4: വചനങ്ങളിലൂടെ പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: سكور بورد، An exclusive sports roundup show.
2: കളിയാക്കിക്കോളൂ, കളിയാക്കിക്കോളൂ, ഇനിയും കളിയാക്കിക്കോളൂ. ആ കളിയാക്കലുകൾക്കെല്ലാം മറുപടി ഇതിലും പവർഫുൾ ആയിരിക്കും. വെൽക്കം ബാക്ക്, ദ സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഈ വാക്കുകളായിരിക്കും ഒരുപക്ഷെ തുടരെ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുക. റൊണാൾഡോവിന്റെ കാലം കഴിഞ്ഞു, 41 വയസ്സിലൊന്നും വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിലേക്ക് തുടരെ ഗോളുകൾ അടിച്ചുകൊണ്ട് ടീമിനെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് 6 മിനിറ്റ് തൊട്ട് തുടങ്ങി 90 മിനിറ്റ് വരെ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിച്ച ഒരൊറ്റ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഈ സമയത്തും തിരിച്ച് വിമർശകർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. പോർച്ചുഗൽ ടീം മുഴുവൻ ഹാട്രിക്കിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, അവസരങ്ങൾ കൊടുത്തു, അവസരങ്ങളൊക്കെ മിസ്സാക്കി എന്നുള്ളത്. പക്ഷെ ഒരു സ്ട്രൈക്കറിന് ചെയ്യാവുന്നതിന്റെ മാക്സിമം തന്റെ ടീമിന് ചെയ്തുകൊണ്ട് എത്ര മനോഹരമായിട്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നലെ ആ ഒരു ടീമിനെ നിയന്ത്രിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ ആ ഒരു ടീം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക് പന്തെത്തിച്ചത്. എന്താണോ കോങ്കോയ്ക്കെതിരെ സംഭവിച്ചപ്പോൾ നമ്മൾ മിസ്സായത്, എന്താണോ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിന്റെ ബോക്സിലേക്ക് മിസ്സായിക്കൊണ്ടിരുന്നത്, അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ മനോഹരമായിട്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു മത്സരത്തിൽ മനോഹരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ചടുലമായ നീക്കങ്ങളിലൂടെ കരിയറിലെ ഏറ്റവും സുന്ദരമായ സ്വപ്നത്തിന് പിറകിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ആ സ്വപ്നത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. 2026 വേൾഡ് കപ്പിൽ ആ ഒരു ഗോളിലൂടെ നേടിയപ്പോഴത്തേക്ക് 2006 മുതൽ 2026 വരെ 20 വർഷക്കാലത്തിൽ 6 വേൾഡ് കപ്പുകളുടെ ചരിത്രത്തിൽ എല്ലാ വേൾഡ് കപ്പുകളിലും ഗോളടിച്ചു കൂട്ടിയ ചരിത്രവുമായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജൈത്രയാത്ര. 6 വേൾഡ് കപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരം. ഈ റെക്കോർഡിനെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും താരങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. ഇനി ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു നേട്ടം ഏതെങ്കിലും താരത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. ഇനി അതിന് പറ്റണമെങ്കിൽ ഇപ്പോൾ 3 വേൾഡ് കപ്പുകൾ കളിച്ച എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്, അദ്ദേഹം ഇനി ഒരു 3 വേൾഡ് കപ്പുകളുടെ കൂടി ഭാഗമാകണം. ഈ 3 വേൾഡ് കപ്പുകളിലും ഗോളടിക്കണം. ഒരു പക്ഷേ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ പോകുന്ന ഒരു റെക്കോർഡായിരിക്കും, 12-16 വർഷങ്ങൾക്ക്. അല്ലാതെ ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡുകളുടെ നാഥനായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. എൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. ഇനിയാണ് ആ പടികൾ ഓരോന്നോരോന്ന് സ്വപ്നത്തിലേക്ക് എന്നതുപോലെ ഇരച്ചു കയറേണ്ടതെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പട മുന്നോട്ട് കുതിക്കുകയാണ്. റൊണാൾഡോ മറുപടി പറയും, അതെന്നും കാലുകൾ കൊണ്ടായിരിക്കും, പ്രകടനങ്ങൾ കൊണ്ടായിരിക്കും. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സനോയിൽ സ്കോർ ബോർഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സൂക്മാകിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
2: സൂക്മാകിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, June 27 വരെ.
0: മർസ, ബി ഫ്രഷ്, ബി യു.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: Scoreboard, an exclusive sports roundup show.
1: ഫുട്ബോൾ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളൊന്നും പറയാണ്ട് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം ആവേശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഒരു ട്രാൻസ്ഫറിലേക്ക് പോവാണ്. T20 മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഉഷാറ് സംസാരം നടന്നത് പന്തിനെ റാഞ്ചി ഡൽഹി. അതെ, ഡൽഹി വീണ്ടും പന്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 27 കോടി രൂപയ്ക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക്, ഏറ്റവും ഉയർന്ന പ്രൈസ് ടാഗിലാണ് പന്തിനെ ലക്നൗ സ്വന്തമാക്കിയിരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഗോയങ്ക, അതായത് ലക്നൗവിന്റെ ഉടമസ്ഥൻ, പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അടുത്തൊരു 15 വർഷം പന്ത് ഞങ്ങളുടെ ടീമിനോടൊപ്പം ആയിരിക്കും, 5 കിരീടങ്ങൾ പന്ത് ഈ ഒരു ടീമിനോടൊപ്പം സ്വന്തമാക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ പറച്ചിലുകളെല്ലാം മാറി പന്ത് ലക്നൗവിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. തുക വലിയ രീതിയിൽ കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ പന്തിന്റെ ഒരു ട്രാൻസ്ഫർ. 27 കോടി രൂപയിൽ നിന്ന് ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ കഴിഞ്ഞ് 15 കോടി രൂപയ്ക്കാണ് പന്തിനെ ഡൽഹി സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് ലക്നൗയിലേക്ക് ആരാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കുൽദീപ് യാദവ് ആണ്. 13.2 കോടി രൂപയ്ക്കാണ് കുൽദീപിനെ ലക്നൗവിൽ സ്വന്തമാക്കുന്നത്. സോ എന്തായാലും അങ്ങനെ ഒരു വമ്പൻ ട്രാൻസ്ഫറാണ് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഐ പി എല്ലിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട കുറെ ട്രാൻസ്ഫറുകൾ നടക്കാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കൂടുമാറ്റങ്ങൾ ഐ പി എല്ലിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇനിയും വമ്പൻ കൂടുമാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ഇനിയും അത്ഭുതം എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത്ഭുതമല്ല, അത് ഒരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റിലേക്കാണ് പോകുന്നത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ മൂന്നാം നമ്പർ ജേഴ്സി, നേരത്തെ ഹർഭജൻ സിംഗും സുരേഷ് റെയ്നയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജേഴ്സി, ആ ഒരു ജേഴ്സി നമ്പറിലേക്ക് ഒരു പുതുപുത്തൻ താരോദയം വരികയാണ്. ഒരു കൊച്ചു സൂപ്പർ സ്റ്റാറാണ്, 15 വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ജേഴ്സിയിലേക്ക് ഇറങ്ങുന്ന, അരങ്ങേറുന്ന ആ ഒരു താരം വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയുടെ പ്രകടനങ്ങൾ ഓരോന്നും ഇപ്പം ഭയങ്കര എന്താ മനസ്സിനെ കിടലിനായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീലങ്കൻ എക്കെതിരെയുള്ള ഫൈനൽ പോരാട്ടത്തിൽ, ഒരു ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനൽ പോരാട്ടത്തിൽ വൈഭവ് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ. അതിനു മുൻപ് ഒരു ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ശ്രീലങ്കയെയും ഇന്ത്യയെയും തമ്മിലുള്ള ഒരു മത്സരം, ഇന്ത്യ പരാജയപ്പെടുന്നു, ഒരു സൂപ്പർ ഓവറിലാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ വൈഭവും ശ്രീലങ്കൻ താരങ്ങളും തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു, ഒരു വാക്കേറ്റമൊക്കെ ആകുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വൈഭവ് ശ്രീലങ്കൻ ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ വെടിക്കെട്ട് നടക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. എന്നാൽ വൈഭവനെ കൃത്യമായിട്ട് എറിഞ്ഞിടുമെന്ന് ശ്രീലങ്കൻ താരങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഫിഡൻസിനെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടായിരുന്നു വൈഭവന്റെ പ്രകടനം. 11 ബോളുകളിലാണ് ഒരു 50 നേടിയത്. അതായത് ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 50 വൈഭവ് വെറും 11 ബോളുകളിൽ സ്വന്തമാക്കിയത്. എന്നാ സുമ്മാവാ, 94 റൺസ് ടോട്ടലി 29 ബോളുകളിൽ സ്കോർ ചെയ്തു. ഒരു സെഞ്ചുറിയൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വെട്ടിക്കെട്ട് സദ്യയായിരുന്നു വൈഭവ് ഒരുക്കി വെച്ചത്. സോ വൈഭവ് സൂര്യവംശി കൃത്യമായ ഒരു ഐഡന്റിറ്റി മാർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്ത് തന്റേതായ സ്ഥാനം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 15 വയസ്സുകാരൻ റെഡിയാണ്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ പല റെക്കോർഡുകളും ഇനി ഇവന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് പലരും പറയുന്നത്. പാകിസ്ഥാൻ സൂപ്പർ താരം അക്തർ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ 8th അത്ഭുതമാണ് വൈഭവ് സൂര്യവംശി എന്നാണ്. യുവരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് വൈഭവിനി നേടിയെടുക്കാൻ പോകുന്ന റെക്കോർഡുകൾ ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകളും ആയിരിക്കും. ഒരു റെക്കോർഡുകളും വൈഭവിന്റെ കാലുകളിൽ സുരക്ഷിതമല്ലാതില്ല, വൈഭവിന്റെ ബാറ്റുകളിൽ സുരക്ഷിതമല്ലാതില്ല. അതെല്ലാം വൈഭവ് നേടിയെടുക്കും എന്നുള്ളതാണ്. അപ്പം വൈഭവ് സൂര്യവംശി തുടരട്ടെ, ഇന്ത്യൻ ജേഴ്സിയിൽ തകർക്കട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി.

0: റൗണ്ട് അപ്പ് ഷോ.
1: സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്ന് പുറത്താണ്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമൊക്കെ ആയി യശസ്വി ജയസ്വാൾ ലാസ്റ്റ് ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു താരമാണ്. പക്ഷെ യശസ്വിയെ പരിഗണിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഗെയ്ക്വാദ് സെഞ്ചുറി നേടിയിട്ട് പിന്നെ ടീമിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിട്ട് പിന്നെ ഏകദിന ടീമിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഏകദിന ടീമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ട്രോളന്മാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള പര്യടനം വരുന്ന സമയത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ടീമാണ്. സീനിയേഴ്സ് ഒക്കെ ടീമിലേക്ക് തിരികെ എത്തുന്നതുകൊണ്ട് തന്നെയാണ് അതേ ഏരിയകളിൽ ബാറ്റ് ചെയ്യുന്ന പല താരങ്ങളെയും പരിഗണിക്കാതെ ഇരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് യശസ്വി ജയസ്വാൾ എന്ന് പറയുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് വീണ്ടും കളത്തിലേക്ക് ഇറക്കുന്നു. എന്തായാലും ഈ ഒരു ടീമിലേക്ക് വിരാട് കോഹ്ലിയുടെ പേര് വരുമ്പോൾ തന്നെ ഫിറ്റ്നസ് ടെസ്റ്റിൽ പാസ്സാകണം എന്നുള്ള ഒരു നിബന്ധന കൂടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഫിറ്റ്നസ് കടമ്പ വിരാട് കോഹ്ലി ഈസിയായിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ തകർക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. റോക്കോ കോമ്പിനേഷൻ എപ്പോഴും നമ്മുടെ ഹൃദയം കവർന്നെടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഫാൻസ് അത്രമാത്രം ആകാംക്ഷയോടുകൂടിയാണ് എല്ലാ കാലങ്ങളിലും കാത്തിരിക്കാറുള്ളത്. സോ ആ കാത്തിരിപ്പ് ഈ ഒരു ഇംഗ്ലണ്ട് പരമ്പരയോടുകൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ടി ട്വന്റി പരമ്പരകളുടെ ആവേശത്തിൽ ഇപ്പം നിൽക്കുകയാണെങ്കിൽ പോലും ഏകദിന പരമ്പരകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം സെറ്റാകുമ്പോൾ വിരാട് കോഹ്ലി ഈസ് ബാക്ക്. എന്തായാലും ടീമിൽ വലിയ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇഷാൻ കിഷൻ ടീമിൽ തുടരുന്നുണ്ട്. ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇഷാൻ കിഷന് ഒരു അഡ്വാൻറ്റേജ് ആയി വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻസിയിൽ ടീം തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തകർക്കട്ടെ, അടിപൊളിയാകട്ടെ, ഏകദിന ടീമിനും പൊളിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത പാട്ടിലേക്ക് പോയിട്ട് ഓടി വരാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചാണ്.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിലെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാനൊരു ചെറിയ കണക്ക് എന്റെ കണ്ണിലുടക്കി. ഈ ഒരു കണക്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത്, വേൾഡ് കപ്പുകളിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ഏതായിരിക്കും? ഈ ഒരു ഫുട്ബോൾ യൂണിറ്റുകളിൽ, ഫുട്ബോൾ അസോസിയേഷനുകളിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഫുട്ബോൾ അസോസിയേഷൻ ഏതായിരിക്കും? ഈ ചോദ്യത്തിന് പല പല ഉത്തരങ്ങളും പലരുടെയും മനസ്സിലുണ്ടാവും. എന്തായാലും നമ്മൾ നിലവിൽ ഒരു ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഉള്ള ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്കാണ് ഞാൻ ഓടിച്ചാടി പോകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ടീമുകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഫാബ്രിസിയോ റൊമാനോ പോലുള്ള സ്പോർട്സ് ജേണലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള EA കോൺഫിഡൻഷ്യലിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് പോകുന്നത്. അഞ്ചാം സ്ഥാനത്ത് ജർമ്മനിയാണ്. 947 മില്യൺ ഡോളറാണ് ജർമ്മനീന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ $1 ബില്യൺ വരുമാനവുമായിട്ട് പോർച്ചുഗൽ നാലാം സ്ഥാനത്ത്, $1.22 ബില്യൺ വരുമാനവുമായി. സ്പെയിൻ മൂന്നാം സ്ഥാനത്തും $1.36 ബില്യൺ വരുമാനവുമായി. ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്ത് $1.52 ബില്യൺ വരുമാനവുമായി. ഫ്രാൻസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സോ ഇതാണ് നിലവിലെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് മോസ്റ്റ് വാല്യുബിൾ നാഷണൽ ടീംസ് ഇതൊക്കെയാണ്. അമ്പോ, എന്താ കണക്കുകളല്ലേ? പക്ഷേ അപ്പോൾ പലരുടെയും മനസ്സിൽ പല പല ടീമുകളുടെയും പേരുകളുണ്ടാവും. പല പല ടീമുകളും എവിടെയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. 6-7 സ്ഥാനങ്ങളിലൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് പല ടീമുകളും ഉണ്ട്. ആദ്യമായിട്ടാണ് ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് ബ്രസീൽ ഇല്ലാണ്ട് വരുന്നത്. 7 സ്ഥാനത്താണ് അർജന്റീന നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നേരെ അടുത്ത പാട്ട് കേട്ടിട്ട് ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: സൂക്വാ കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂക്വാ കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: ഞാൻ രഞ്ജി പണിക്കർ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: Scoreboard, an exclusive sports roundup show. മഴവില്ലിന് ഏഴ് നിറങ്ങളാണ്, പക്ഷേ ഫുട്ബോളിന് ആയിരം നിറങ്ങളാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അഴകേറിയ മത്സരങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മത്സരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ സ്ഥാനം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടം നെഞ്ചിൽ ഇടം കാലിൻ്റെ മാന്ത്രികത കൊണ്ട് ലയണൽ മെസ്സി ചരിത്രം എഴുതി മുന്നോട്ട് പോവുകയാണ്. കുറ്റം പറയാൻ കാത്തിരുന്നവരുടെ മുൻപിലേക്ക് കൃത്യതയോടുകൂടി പ്രകടനങ്ങൾ കൊണ്ട് വീണ്ടും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഓരോ പോരാട്ടങ്ങളിലും പുതിയ കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് പല കുഞ്ഞൻ ടീമുകളും. പോരാട്ട വീര്യത്തോടുകൂടി ഓരോ ടീമുകളും പോരടിക്കുന്ന ഈ ഒരു സമയത്ത് വമ്പന്മാർ പലരും കുഞ്ഞൻ ടീമുകൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ട്. 48 ടീമുകൾ വേൾഡ് കപ്പിലേക്ക് ഇടം നേടുന്ന ഒരു ടീമുകളും കുഞ്ഞന്മാരല്ല. രാജ്യത്തിന്റെ എണ്ണം അല്ലെങ്കിൽ ആളുകളുടെ ജനസംഖ്യയുടെ എണ്ണത്തിൽ കുഞ്ഞന്മാരാണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് അവരൊക്കെ മികച്ചവരാണെന്ന് പറയുമ്പോൾ തന്നെ വലിയ പോരാട്ട ഭൂമിയിൽ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ടീമുകൾക്കെതിരെ നേരോടെ നിന്ന് പോരാടാൻ അവർ കാണിക്കുന്ന ആ ഒരു വീര്യത്തിന് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ട് കയ്യടികൾ കൊടുക്കേണ്ടത്. ചില ടീമുകൾ ഒരു സമനില പോലും വിജയം പോലെ സുന്ദരമായിട്ട് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ മുൻപോട്ട് നൽകുന്ന ഒരു മാതൃകയുണ്ട്. മത്സരം കഴിഞ്ഞിട്ട് സ്റ്റേഡിയവും അതുപോലെ തന്നെ താരങ്ങളുടെ ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ ക്ലീനാക്കി പുറത്തേക്ക് പോകുന്ന ഒരു പുതിയ സംസ്കാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ ടീമുകളും ഓരോ രീതിയിൽ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിൻ്റെ ഈ ഒരു വേൾഡ് കപ്പ് വേദി വിശ്വലോകത്ത് വലിയ രീതിയിൽ ചർച്ചയായത്. ഓരോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്ന ഓരോ രീതിയിലും പുതിയ പുതിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും വേൾഡ് കപ്പിൻ്റെ ആവേശ പോരാട്ടങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൌട്ട് പോരുകളിലേക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ടീമുകളും. പല വമ്പന്മാരും ചിലപ്പോൾ വഴിയിൽ വീണു പോയേക്കാം. കാരണം ഓരോ ദിവസങ്ങളിലും മത്സരത്തിൻ്റെ ഗതിഗതികൾ മാറിമറിയാനുള്ള സാധ്യതകളുണ്ട്. പല കുഞ്ഞന്മാരും മുൻപോട്ട് കുതിച്ചേക്കാം. എന്തായാലും അത്ഭുതങ്ങളുടെ ആ ഒരു കലവറയിൽ മനോഹരമായ കഥകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് ഉറക്കമൊഴിച്ച് നമുക്ക് കാത്തിരിക്കാം. ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്കെൻഡിൽ സ്കോർ ബോർഡിൽ കാണാം, കേൾക്കാം. കൂടെ ഞാൻ അച്ചുവായിരുന്നേ. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumar kolanda.

റേഡിയോ സനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. റേഡിയോ സനോയുടെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സ്മാർട്ട് ടോക്കുകളും ഒരുപാട് നല്ല നല്ല ചിന്തകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ചില വിശേഷങ്ങളുമായി തന്നെയാണ് ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മളുടെ കൂടെ എത്തുന്ന അതിഥി എ ആർ രഞ്ജിത്ത്. അദ്ദേഹം സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആണ്. പലപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ മിക്കവാറും കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒത്തിരി നല്ല വീഡിയോസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഒരു ബിസിനസ് വളരാനായിട്ട് സ്ട്രാറ്റജി എത്രമാത്രം പ്രധാനമാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹായ് രഞ്ജിത്ത്, സ്വാഗതം റേഡിയോ സനോയിലേക്ക്. ഓക്കെ, നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഗംഭീരമായിട്ടുള്ള എന്താ പറയാ, നല്ല നല്ല ഒരുപാട് പുതിയ അറിവുകളും നൽകുന്നുണ്ട് വീഡിയോസിലൂടെ. അപ്പൊ ബിസിനസ് കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലാണുള്ളത്, സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എപ്പോഴാണ് ലൈഫിൽ ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നു വന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഒരു സ്റ്റോറി?
1: ശരിക്കും ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത്. അപ്പം ഈ 4 വർഷം നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ യന്ത്രങ്ങളുമായിട്ടുള്ള പരിപാടി നമുക്ക് അത്ര ശരിയാവില്ല എന്നുള്ളത്. ഐ വാസ് മോർ ഓഫ് എ പീപ്പിൾ പേഴ്സൺ, കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഞാൻ എം ബി എ ചെയ്തു. ഐ എം കെ, ട്രിവാൻഡ്രത്ത് ഐ എം കെയിലാണ്, യൂണിവേഴ്സിറ്റിക്ക് അകത്താണ് ഞാൻ എം ബി ചെയ്തത്. അപ്പം എം ബി ചെയ്തപ്പോൾ ഞാൻ എച്ച് ആർ ആൻഡ് മാർക്കറ്റിംഗ് എടുത്തേ. അപ്പം എനിക്കത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമേ അത്യാവശ്യം കുഴപ്പമില്ലാണ് സംസാരിക്കായിരുന്നു. അപ്പം നമ്മൾ പറയണതൊക്കെ ആൾക്കാർ കുറച്ച് കേട്ടിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഫീൽ ചെയ്തപ്പം അങ്ങനെയാണ് ശരിക്കും ആ ഒരു തോട്ട് വരുന്നത്. പിന്നെ എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് അവിടുന്ന് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് എക്സ്പോഷർ കിട്ടി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് മനസ്സിലായി. കുറെ അഡ്വൈസസ് കൊടുക്കുമ്പോൾ അതാണല്ലോ നമുക്ക് ഒരു വലിയ മോട്ടിവേഷൻ ആവുന്നത്. നമ്മൾ പറയുന്ന ഒരു കാര്യം കൊണ്ട്, ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റൊരാളൊരു മാറ്റം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ തോന്നി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം. നാടിനോട് ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നു. ഞാന് ഹൈദരാബാദിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്, ഐ ബി എമ്മിലും അതുപോലെ അവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് ഇവിടെ ആക്ച്വലി അപ്പം മിസ്റ്റർ സജീവ് നായരുണ്ട്. അപ്പൊ അദ്ദേഹം ഓൾറെഡി ട്രെയിനിങ് ഫീൽഡിലായിരുന്നു. പുള്ളിയുമായി ചേർന്നാണ് നമ്മൾ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്മോൾ ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ തുടങ്ങി. ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൺസൾട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി റിക്രൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 50+ കൺസൾട്ടൻസ് ഉണ്ട് നമ്മളുടെ കൂടെ. ഒരു 3000+ ക്ലയൻസ് ഉണ്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും ആയിട്ട്.
2: ശരിക്കും ഏതൊക്കെ മേഖലയിലാണ് ബിസിനസ് അവസരങ്ങൾ ഇപ്പോൾ ഉള്ളത്? സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജില് എന്തൊക്കെ ബിസിനസ്സിന് അവസരങ്ങളുണ്ടല്ലോ.
1: ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ദിവസം വരുന്ന അഭിമുഖീകരിക്കുന്ന ചോദ്യം തന്നെയാണ് തുടങ്ങാൻ പറ്റിയ ബിസിനസ്. ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയും ചോദ്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏത് മേഖല എടുത്ത് നോക്കിക്കോളൂ, ആ മേഖലയിലൊക്കെ ഇപ്പോഴും അവസരങ്ങളുണ്ട്. ചില പെർട്ടിക്കുലർ മേഖലകളിലെ രീതികൾ മാറിയിട്ടുണ്ടാവും, മെത്തേഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ ടാക്സി വിളിച്ചിരുന്നത് ഇപ്പൊ ഊബർ ആയി എന്നുള്ളത് മാത്രമേ. അപ്പൊ ഊബറിന് വേറൊരു സംവിധാനമാണ്, അതൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമായി. അപ്പം ബിസിനസ് മോഡലുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, സർവീസ് ഡെലിവറി മെക്കാനിസംസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ആ ചേഞ്ച് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഏത് മേഖല എടുത്ത് നോക്കിക്കോളൂ. അപ്പൊ ഞാൻ എപ്പോഴും ബിസിനസ്സിലേക്ക് ഒരാളോട് വരുമ്പോ അയാളോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യും. കാരണം ഇഷ്ടമില്ലാത്ത മേഖലയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, സത്യം പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, എക്സെപ്ഷൻസ് ഉണ്ടാവാം. എങ്കിൽ പോലും ഇഷ്ടമുള്ള മേഖലയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ ഒബ്സർവ് ചെയ്യാം. ആരും കൊണ്ടുവരാത്ത ചേഞ്ചുകളോ യുണീക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളോ ആ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക, ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക. അപ്പോ ആരും കൊണ്ടുവരാത്ത ചേഞ്ചുകളോ യുണീക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളോ ആ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക.

0: അതായത് ബിസിനസിന്റെ ഇപ്പൊ ഒരു ഐഡിയേഷൻ സ്റ്റേജ് മുതൽ, പണ്ട് കാലത്ത് ഇപ്പോ ലിസ ചോദിച്ച പോലെ എനിക്കൊരു ഐഡിയ വേണമെങ്കിൽ ഞാൻ ഒന്നുകിൽ ആലോചിച്ചിരുന്ന് ഉണ്ടാക്കണം, എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കണം, അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസിനെ സമീപിക്കണം. ഇന്നിപ്പം നമ്മുടെ മുന്നിൽ GPT ഉണ്ട്, 100 കണക്കിന് AI ടൂളുകൾ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്, നമ്മള് അഗ്രികൾച്ചർ ഫീൽഡിൽ എനിക്ക് പയറ് കൃഷി ചെയ്യാൻ, പയർ കൃഷി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയ, അല്ലെങ്കിൽ പപ്പായ കൃഷി ചെയ്യണം, പപ്പായ കൃഷിയില് എനിക്ക് 55 ഐഡിയാസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ 55 ഐഡിയാസ് സ്പെസിഫിക് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് തരും. അവിടെ നിന്നും മുതൽ തുടങ്ങുകയാണ് ഇതിന്റെ ചേഞ്ച്. ഇതില് ഭീകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞാൻ പറയുന്നത് മാർക്കറ്റിംഗ് സൈഡിലും സെയിൽസ് സൈഡിലും ഒക്കെയാണ്. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്, ആളുകളെ ആവശ്യമില്ല. ഡിസൈൻ സൈഡില്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ക്രിയേഷൻ സൈഡിലൊക്കെ കംപ്ലീറ്റ്ലി AI കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോഴും നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരിലേക്കൊന്നും ഇതൊക്കെ പതുക്കെ എത്തുന്നുള്ളൂ.
1: പ്രവാസികള് അന്വേഷണങ്ങൾ നടത്താറുണ്ടോ, ഞങ്ങൾക്കിപ്പോ പറ്റിയ ബിസിനസ് ഏതാണ്?
0: പ്രവാസികള് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അത്ര ഇല്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം ബാക്കിയുള്ള കൺട്രീസിലേക്ക് പോകുന്ന ആളുകൾ, ഇപ്പോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ UKയിലേക്കോ പോകുന്നവര് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനും ആയിട്ടല്ല പലരും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുത് അവിടേക്ക് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞ ആ ഒരു എനിക്ക് കാണാം, കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5-6 വർഷം മുമ്പ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആളുകളുടെ എൻക്വയറി, കേരളത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരാറുള്ളത് കുറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ശരിക്കും ബിസിനസ്സില് സ്ട്രാറ്റജികൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത്? ഇതൊക്കെ വർക്ക്ഔട്ട് ആവും, നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവർ ഈ പറയുന്ന പോലെ നടക്കുമോ എന്ന് വിചാരിക്കാം. ശരിക്കും എങ്ങനെയാണ് ബിസിനസ്സിൽ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്, അത് വർക്ക്ഔട്ട് ആക്കിക്കുന്നത് എങ്ങനെയാണ്?
0: അല്ല, ഇത് ശരിക്കും ഉണ്ടല്ലോ, ബിസിനസ്സിൽ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ് പല ബിസിനസ്സുകളും വർക്കാവാത്തത്. സ്ട്രാറ്റജി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു വാക്കായി തോന്നുമെങ്കിലും ബേസിക്കലി സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൃത്യമായ ഒരു പ്ലാൻ, എങ്ങനെ ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ക്ലാരിറ്റി, ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഓക്കെ, തേങ്ങയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ വീട്ടിൽ കുറെ തേങ്ങ ഉണ്ടാവുന്നുണ്ട്. ഈ തേങ്ങ നമുക്ക് വിൽക്കണം, തേങ്ങ വിൽക്കണം, ബിസിനസ് ആവണമെങ്കിൽ ഇത് വിൽക്കണം. ഈ വിൽക്ക നമുക്ക് ഇതൊക്കെ രീതികൾ ഉപയോഗിക്കാം. വേണമെങ്കിൽ അവിടെ പറമ്പിൽ തന്നെ കൂട്ടിയിട്ടിട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് വിൽക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി, അപ്പോ ചിലപ്പോ കുറച്ചുകൂടെ വാല്യൂ കിട്ടും. തൊട്ട് നൈബേഴ്സിന് വിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വാല്യൂ കിട്ടും ചിലപ്പോ കടകളിൽ നിൽക്കുമ്പോ. അതേസമയം നമുക്കത് ഓൺലൈനിൽ വേണമെങ്കിൽ ഇതിന്റെ ഒരു വ്ലോഗ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഹൈപ്പ് കേട്ടിട്ട് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ വിൽക്കാം. അല്ലെ, ഇതിന് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണമല്ലോ ആദ്യം. ഇതിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പൊ എങ്ങനെയാണ് ഇത് വിൽക്കേണ്ടത് എന്നുള്ള തീരുമാനം, ഇത് ഏത് രീതിയിൽ വിൽക്കണം, ഇതിനെ എങ്ങനെ പ്രൈസ് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ പ്രൊഡക്റ്റിന് സ്ട്രാറ്റജി ഉണ്ടാവുന്നു, പ്രൈസിങ്ങിന് സ്ട്രാറ്റജി ഉണ്ടാവുന്നു. ഈ ക്ലാരിറ്റി ഇല്ലാതെ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ വി ആർ കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ്. സ്ട്രാറ്റജിയുടെ വേറെ ചെറിയ പ്രശ്നം കൂടി ഉണ്ട് അതിന്റെ ഒപ്പം. കേരളത്തിലൊക്കെയുള്ള മിക്ക ഓൺടർപ്രണേഴ്സിന്റെയും സ്ട്രാറ്റജി അയാളുടെ തലയുടെ ഉള്ളിലായിരിക്കും, അയാളുടെ മനസ്സിലുണ്ടാവും സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി അയാൾ ഇവിടെയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല.
1: ഓക്കെ,
0: എല്ലാ കൃത്യമായി കൂടെയുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ എന്താവും, സ്ട്രാറ്റജി ഗെറ്റ്സ് ഡൈലൂട്ടഡ്. സെയിൽസ് മാനേജറിലേക്ക് എത്തുമ്പോ ആ സ്ട്രാറ്റജി ഡൈലൂട്ടഡ് ആയി. കാരണം ഓൺടർപ്രണറുടെ മനസ്സിലുള്ള എക്സാക്ട് സ്ട്രാറ്റജി പുള്ളിക്ക് അറിയില്ല, ഡോക്യുമെന്റഡ് അല്ല, കൃത്യമായി കമ്മ്യൂണിക്കേറ്റഡ് അല്ല. തന്നെ അത് എക്സിക്യൂട്ടീവിലേക്ക് എത്തുമ്പോ വീണ്ടും അത് ഡൈലൂട്ടഡ് ആയി, സ്ട്രാറ്റജി വീക്ക്, അതിന് കുറെ എലമെന്റ്സ് പോയി. ഇനി ഏറ്റവും താഴേക്ക് വരുന്ന ഒരു എംപ്ലോയിലേക്ക് എത്തുമ്പോ അത് വീണ്ടും ഡൈലൂട്ടഡ് ആയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം എത്തുമ്പോഴേക്കും സ്ട്രാറ്റജി ഡൈലൂട്ടായി പോകും ഒരു ചെറിയ ഓർഗനൈസേഷനിൽ. അവിടെയാണ് കോർപ്പറേറ്റ് സിസ്റ്റംസ് കൊണ്ടിരുന്നത് ആ സ്ട്രാറ്റജി കറക്റ്റായി കമ്മ്യൂണിക്കേറ്റഡ് ആവാനും ഇംപ്ലിമെന്റഡ് ആവാനും.
1: തീർച്ചയായിട്ടും, അപ്പൊ സ്ട്രാറ്റജികളെ ഫോളോ ചെയ്യാം, ബിസിനസ് സംരംഭങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും അല്ലേ?
0: Absolutely. സ്ട്രാറ്റജികൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം, കൃത്യമായ സ്ട്രാറ്റജി ആവുകയും വേണം.
1: ബിസിനസ് വളരാനായിട്ട് ഇത്തരത്തിൽ സ്ട്രാറ്റജികൾ എത്രമാത്രം പ്രധാനമാണ്. നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ള അതിഥി AR രഞ്ജിത്ത് ആണ്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം. You are listening to

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, Nyan Roma.
3: You're listening to
2: Radio Suno 91.7 FM. Kittu kittu kuttu kudam.
4: Smart Talk.
0: Brought to you by
5: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
0: association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അത് വളരാനായിട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ സ്ട്രാറ്റജികൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് AR രഞ്ജിത്ത് ആണ്. അദ്ദേഹം ഒരു സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആണ്. ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നാട്ടിൽ ഒരു സമയത്ത് വൈറൽ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സിൽ ഇപ്പൊ ബൺമസ്കി ഒക്കെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, പിന്നെ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ അതുപോലത്തെ ബൺമസ്ക റിലേറ്റഡ് ആയിട്ടുള്ള കടകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈറൽ ബിസിനസ് എന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് എത്രമാത്രം നിലനിൽക്കുന്നതാണ്?
8: ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് കോപ്പി അടിക്കും.
7: കോപ്പി, അതെ അതെ.
8: അയാൾ ചെയ്യുന്ന സാധനം അതേപോലെ തന്നെ അടിച്ചു മാറ്റുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് നിലനിൽപ്പുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും ആദ്യത്തെ ആ അവരുടെ ബൺമസ്ക വൈറൽ ആയിട്ടുണ്ടാവുക? അത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, അവര് പ്രസന്റ് ചെയ്ത രീതി, ആരാണത് പ്രസന്റ് ചെയ്തത്, ആ പ്രസന്റ് ചെയ്ത സാഹചര്യം, അവരുടെ ആ ബാക്ക് എൻഡ് സ്റ്റോറി, അവരുടെ വിഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഇതിനകത്ത് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ കാണുന്ന ആൾക്കാരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ബൺമസ്ക അല്ലേ, ഞാൻ തുടങ്ങിയാലും വിജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം തുടങ്ങിയ ആൾക്ക് ഉള്ള വിഷനോ അയാളുടെ ഒരു സ്ട്രാറ്റജിയോ അയാൾ ആ പ്രൊഡക്റ്റിന് വേണ്ടി റിസർച്ചിന് വേണ്ടി എഫർട്ടോ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി ആ കോപ്പി കറക്റ്റ് ആയിട്ടുള്ള കോപ്പി അല്ല, അതുകൊണ്ട് തന്നെ അത് സർവൈവ് ചെയ്യില്ല. അപ്പം ഒരിക്കലും ഒരു വൈറലായിട്ടുള്ള ബിസിനസിനെ ഫോളോ ചെയ്തു എന്ന് വിചാരിച്ച് അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. 99.99% അത് ഫെയിലിയർ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ.
7: കാരണം അതിന്റെ വൈറാലിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ ആൾക്കാർ അതിന് അടുത്ത വൈറലിന്റെ പുറകെ പോവാണല്ലോ ചെയ്യുന്നത്.
8: അത്രേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ബൺമസ്കായില് എനിക്കൊരു വിഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു വൈബും ആ എനർജിയും ആണ് ആക്ച്വലി സ്പ്രെഡ് ആയത്. വേറൊരാളത് കോപ്പി ചെയ്യുമ്പോ എന്റെ വിഷൻ അവർക്കില്ല.
7: അതെ അതെ അതെ, ശരിയാണ്.
8: ഒരു കോപ്പി പ്രൊഡക്റ്റ് മാത്രമാണ്.
7: ചിലപ്പോ ആ ഒരു സ്നേഹം ഉണ്ടാവില്ല. എനിക്ക് എന്റെ പ്രോഡക്റ്റിനോടുള്ള സ്നേഹം ആയിരിക്കത്തില്ലല്ലോ മറ്റൊരാൾക്ക് അതിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, അല്ലെ?
8: വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഞാൻ എന്റെ സ്നേഹത്തോടു കൂടിയാ കൊടുക്കുന്നത്, അതൊക്കെ ഫീൽ ചെയ്യും കസ്റ്റമറിന്.
7: അതെ,
8: അങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് ഇത് വൈറലാവുന്നത്. ടിവിയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ കാണുന്ന ഒരാൾക്ക് ആ ഫീൽ കിട്ടത്തില്ല. വിചാരിക്കുന്ന ബൺമസ്ക് എന്തോ സംഭവം ആയതുകൊണ്ടാണ് വൈറലാവുന്നത്. നോട്ട് അറ്റ് ഓൾ.
7: അപ്പൊ ഒരു സംരംഭകന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്താണ്? എന്താണ് ഒരു സംരംഭകന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റീസ്?
8: സംരംഭകൻ ശരിക്കും പറഞ്ഞ ഒരു എംപ്ലോയി എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എളുപ്പമല്ല, കാരണം മലയാളികൾക്ക് പൊതുവേ ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റ് കുറവാണ്. നമുക്ക് അതിൽ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, സാധാരണ ഒരു ആവറേജ് ഒരു മലയാളി ഫാമിലിയിലെ കുട്ടികളോട് അച്ഛനമ്മമാർ പറഞ്ഞിരുന്നത് പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, പണ്ട് കാലത്ത് മര്യാദയ്ക്ക് വണിജ്യത്തിലേക്ക് നല്ല ജോലി കിട്ടില്ല എന്നുള്ളത്.
7: അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എന്താ പറയാ, ഏറ്റവും നെഗറ്റീവ് ഒരു തോട്ട് ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്, അല്ലെ?
8: നെഗറ്റീവ് തോട്ടല്ലേ. കാരണം ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഉദിക്കുക എന്നാണ് അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ജനിച്ചു വളരുന്നതിന് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. എംപ്ലോയി മൈൻഡ് സെറ്റിന്റെ ഒരു പ്രത്യേകത, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, നമ്മൾ റിസ്ക് എടുക്കില്ല എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റഡ് പിന്നെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാനുള്ള പൈസ കയ്യിൽ കിട്ടും, പിന്നെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നത്, അത് നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും സമ്മതിക്കില്ല നമ്മളെ റിസ്ക് എടുക്കാൻ. അപ്പം ഓൺട്രപ്രണർക്ക് ആദ്യം ഉണ്ടാവേണ്ട ട്രെയ്റ്റ് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയാണ്. പ്രതിയാവും റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രം എന്റർപ്രണേഴ്സ് ആവുന്നത്. റിസ്ക് നമ്മൾ റിസ്ക് എടുക്കില്ല, നമുക്ക് എന്ത് എന്തിനാ റിസ്ക് എടുക്കുന്നത്? കേരളത്തിലുള്ള ഒരു ആവറേജ് മനുഷ്യരെ സംബന്ധിച്ചുള്ള ഒരു റിസ്ക് എടുക്കാണ്ട് അവന് ജീവിച്ചു പോകാൻ സെറ്റപ്പ് നമുക്ക് സുഖമായിട്ട്. ഞാൻ പറയുന്ന ഒരാളുടെ ജീവിതം കഴിക്കാൻ പോവാൻ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന്. അപ്പം അവൻ റിസ്ക് എടുക്കില്ല. അപ്പൊ റിസ്ക് ആണ് ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് എലമെന്റ് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടപ്പിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു, വിസിസ് വരുന്നു, പിഇസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ടെക്നിക്കാലിറ്റി പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി ഈവൻ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററോ വിസിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്ന ഐഡിയയിൽ പോലും അല്ല, ഫൗണ്ടർ ആരാണ്, അവന്റെ സ്കില്ല് കപ്പാസിറ്റി എന്താണ്, അവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്നുള്ളതാണ്. ഓൺടർപ്രണർ ഞാൻ ലീഡർ ആണെങ്കിൽ എന്താ വെച്ചു, ഞാൻ ടീമിനെ ഞാൻ ഉണ്ടാക്കിക്കോളും, ഞാൻ അവരെ ഇൻസ്പയർ ചെയ്തോളും, ഞാൻ അവരെ കൊണ്ട്. മിസ്റ്റേക്കിംഗ് മെന്റാലിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെലിഗേറ്റീവ്സ് നമ്മൾ ഓൺ ദ ബിസിനസ് ആയിക്കോളും. നമ്മൾ പിന്നെ ലേണിംഗ് വളരെ പ്രധാനമാണ്. സ്ഥിരമായി കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാവണം. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ, ഇപ്പോ പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുണ്ടായിരുന്ന തുണിക്കടകളും ഷോപ്പുകളും ഒക്കെ ഇപ്പൊ ഏതാണ്ട് കൂട്ടിപ്പോയി
7: കാണും.
8: എല്ലാ ബിസിനസ്സുകളും ഉറപ്പായിട്ടും ഇല്ലാതാവും.
7: ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണോ?
8: ഉറപ്പായിട്ടും. എല്ലാ ദിവസവും ഒരു എനിക്ക് തോന്നുന്നൊരു 8-10 മെസ്സേജെങ്കിലും വരും നമുക്ക് പല സോഷ്യൽ മീഡിയയിലായിട്ടും ഫോണിലൊക്കെ ആയിട്ട്. നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നെ അവരവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒരു പരിപാടിയും പറയാതെയാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്രെയിംവർക്ക്, നമ്മൾ തന്നെ വികസിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സിന്. പെമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പാഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു താല്പര്യം, പാഷൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാവണം. അടുത്ത് ഈ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഓർ എക്സ്പെർട്ടീസ് ആണ്. നമ്മൾ പുതിയ ഒരു മേഖലയിലേക്ക് വരുവാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ മിക്കവാറും നമ്മളെ പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് പഠിക്കണം, ഒരു എക്സ്പീരിയൻസ് വേണം, എക്സ്പെർട്ടീസ് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇവഞ്ച്വലി നിങ്ങൾ ആദ്യത്തെ 2-3 ഇത് ഉണ്ടാക്കാനായിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് എം ആണ്, എം മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ഇന്നും മാർക്കറ്റ് ഉള്ള ഒരു സ്ഥാനത്തിന് നാളെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന മേഖലയ്ക്ക് ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്, കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, മാർക്കറ്റിൽ ഒരു ആവശ്യകത ഇതിനുണ്ട്, ഒരു റിയൽ പെയിൻ ഉണ്ട്, ഒരു നീഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഐ ഈസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഇത് ഈ മുമ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ, പാഷൻ ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്, മാർക്കറ്റും ഉണ്ട്, ഈ പ്രൊഡക്റ്റിനെ പൈസ ഇല്ലാതെ പോയിട്ട് നിങ്ങൾക്ക് ഇതങ്ങ് വിജയിപ്പിക്കാമെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്. പൈസ ഇല്ലാതെ ഒന്നും നമുക്ക് ഒരു സ്ഥാപനം മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പൈസ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം, നിർബന്ധമൊന്നുമില്ല. ലോൺ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാം, സോഴ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എല്ലാ ബിസിനസിനും ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എക്സാമ്പിൾ, ഒരു FMCG ബ്രാൻഡ് ഫുഡ് ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു സ്പൈസ് ബ്രാൻഡോ അല്ലെങ്കിൽ ഫുഡ് ബ്രാൻഡോ ആണ്, കേരളം മുഴുവൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന പൈസ മുഴുവൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എല്ലാ ബിസിനസ്സുകൾക്കും ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ഒരു തമ്പറുണ്ട്, ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ എൻകറേജ് ചെയ്യാറില്ല. നിങ്ങളുടെ ഈ പൈസ നിങ്ങൾക്ക് സോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നാണ് പറയാനുള്ളത്. അതാണ് ഐ എന്ന് പറയും. പാഷൻ ഇല്ലെങ്കിൽ ഇറങ്ങരുത്, എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ ഇറങ്ങരുത്, മാർക്കറ്റ് കണ്ടീഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഇറങ്ങരുത്, ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലും ഇറങ്ങാൻ പാടില്ല. നാലും ഉണ്ടെങ്കിൽ ഇറങ്ങും.
7: ഓക്കെ, അപ്പൊ നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് വന്ന
8: ബ്രഹ്മ ബിസിനസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്റെ ARRANJITH എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഉണ്ട്, അതുപോലെ രഞ്ജിത്ത് ബ്രഹ്മ എന്ന് സെർച്ച് ചെയ്താൽ എല്ലാ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ആക്റ്റീവ് ആണ്. ഇതിലൂടെ ഒക്കെ നമ്മളെ റീച്ച് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.brahmaglobal.com. അതിനകത്ത് കൂടി നമ്മളെ ബന്ധപ്പെടാം. അതിനകത്ത് വാട്സപ്പ് ലിങ്കുകളും അതുപോലെ നമ്മുടെ കോൺടാക്ട് ലിങ്ക്, നമുക്ക് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് നമ്പറും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സർവേ, ബിസിനസ് പ്ലാൻ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തിയററ്റിക്കലി അല്ല, വളരെ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിനാണെങ്കിൽ അവർക്ക് വേണ്ട പിച്ച് ഡെക്ക്, ഇൻവെസ്റ്റർ പ്രപ്പോസൽ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. അതേസമയം റണ്ണിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കാണ് നമ്മൾ കൂടുതൽ സർവീസുകളും കൊടുക്കുന്നത്. കാരണം റണ്ണിംഗ് ബിസിനസ്സുകളിൽ ചിലപ്പോൾ അവർക്കൊരു ബ്രാൻഡിങ് ആവശ്യമായിട്ട് വരും, അവരുടെ
3: സിസ്റ്റംസ് കറക്റ്റ് ആക്കേണ്ടി വരും.
7: മിക്ക
3: സ്ഥലങ്ങളിലും സിസ്റ്റംസ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഓട്ടോമേഷൻ, ഒരു ബിസിനസിന്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഓട്ടോമേഷൻ മാത്രം നമ്മൾ 1500 കൂടുതൽ കമ്പനികളുടെ ചെയ്തിട്ടുണ്ട്.
7: ബിസിനസ്
3: പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. നമ്മളുടെ ഒരാള് അവിടെ ചെന്ന് ഓരോ പ്രോസസ്സുകളും കൃത്യമായി പഠിച്ച് എവിടേക്കാണ് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കി പ്രോസസ്സുകൾ കറക്റ്റ് ചെയ്ത് അതിനെ ഒരു ടെക്നോളജി ഇന്റഗ്രേഷൻ വേണമെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ്ലി ആ ഒരു ബിസിനസ്സുകാരനെ ഓൺ ദ ബിസിനസ് ആക്കുന്ന പ്രോസസ്സാണ്. ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും.
7: ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീഡിയോസിലെ കുറച്ച് കൗതുകമുള്ള കുറെ കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചോദിക്കാന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പാട്ട് വെച്ചിട്ട് നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പാട്ടിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ നമുക്ക് പാട്ടില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ പോവില്ല. പക്ഷെ നമ്മളെ കേൾക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ പാട്ട് വെച്ച് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർക്ക് പാട്ട് പറ്റില്ലാത്ത ആളുകളുണ്ടാവും, ഒന്ന് വോളിയം കുറയ്ക്കും എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ആ ഒരു വീഡിയോ കോണ്ടന്റിന്റെ പിന്നിലെ കാര്യം ഒന്ന് പറയാമോ?
3: എന്താ വെച്ചാൽ ഇത് ഈ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിലും ഈ ഇത് കോൺഫ്ലിക്ട് ഒക്കെ ഉണ്ടാവുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാട്ട് വയ്ക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ശരിക്കും പാട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ഈ ഓഫീസ് സ്പേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ബോധകരമാണ്. കാരണം നമ്മൾ ഓഫീസിലെ സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ, പോളിസീസ് ഉണ്ടാക്കുമ്പോൾ, ഞങ്ങള് HR പോളിസീസ് ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പോളിസീസിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യണം, സാലറി എപ്പോ കൊടുക്കണം, എത്ര ലീവ് കൊടുക്കണം, എങ്ങനെയാണ് ലീവ് കൊടുക്കേണ്ടത്, ലേറ്റ് ആയി വന്നാൽ എന്താണ് പ്രശ്നം, പാട്ട് വെച്ചാൽ പ്രശ്നമുണ്ട്, ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് ഇതിനൊക്കെ എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും ചെറിയ ചെറിയ വെയിലുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം.
7: അപ്പൊ ഇതിൽ പാട്ട് വെക്കുന്നത് ഏത് മേഖല, ഫോക്കസ്ഡ് ആവുന്ന ആളുകൾ പാട്ട് അധികം കേൾക്കാതിരിക്കുന്നതാണ്, എന്താണ് അതിന്റെ?
3: നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ജോലികൾ ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഡാറ്റ എൻട്രി പോലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ അതിന് വലിയ തോട്ട് പ്രോസസ് ആവശ്യമില്ല. അപ്പൊ അതിൽ പാട്ട് കുഴപ്പമില്ല, പാട്ട് അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അതേസമയം നമ്മള് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ചിന്ത ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ പാട്ട് വെക്കാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. കാരണം നമ്മുടെ ഫുൾ ഫോക്കസ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോലിയിൽ തന്നെ ആവശ്യമുണ്ട്. അപ്പോ ഇപ്പൊ പാട്ട് വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിപ്പീറ്റഡ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ഒരു ബാഗിലിരുത്തിയിട്ട് അവർക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഈ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേറൊരു സെപ്പറേറ്റ് റൂമിലോ ഹോളിലോ ആയിരിക്കണം ഇരുത്തേണ്ടത്. അവർക്ക് പാട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ചെറുതായിട്ട് പ്ലേ ചെയ്താൽ
7: നന്നായിരിക്കും. ഓക്കെ, ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഐഡിയ കൂടുതൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കാണെങ്കിലും പല ഐഡിയാസ് ആണ്, നമ്മൾ നാല് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 4000 ഐഡിയ ചിലപ്പോൾ വന്നോന്നിരിക്കും. എന്നിട്ട് ആ ഒരു വീഡിയോയില് രഞ്ജിത്ത് പറയുന്നുണ്ട് ഐഡിയ കൂടുതലുണ്ട്, പക്ഷെ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഈ ഐഡിയ കൂടുതലുള്ളവരോട് എന്താ പറയാനുള്ളത്?
3: ഐഡിയ കൂടുതലുള്ളവരോട് ചിന്ത കുറച്ച് കുറയ്ക്കാനാണ് എന്റെ അഭിപ്രായം. കാരണം
7: ഞാൻ ആ വർഗത്തിൽപ്പെട്ട ആളാണ്.
3: നമുക്ക് നമ്മളൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ പല പല ഐഡിയാസ് ഓരോ ദിവസവും, കാലത്തൊരു ഐഡിയ, പിറ്റേ ദിവസം വേറെ ഐഡിയ ആയിട്ട് വരും. ഈ ഐഡിയ ഒന്ന് പണ്ട് നമ്മൾ പറഞ്ഞ 500 നോട്ട് നമ്മൾ കീശയിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല, അപ്പൊ കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിന് വിലയാവുന്നത്.
7: സത്യം
3: പറയുന്ന പോലെ ഐഡിയ തലയിൽ വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, എപ്പോഴാണോ അതെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴേ ഈ സാധനത്തിന് വാല്യൂ ഉള്ളൂ.
7: അടിപൊളി.
3: ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എപ്പോഴും ഒരു ഐഡിയ എടുത്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത്. അതാണ് ഞാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുള്ളൂ.
7: ശരിക്കും ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഓഫീസിൽ എങ്ങനെയായിരിക്കണം എന്നാണ് അഭിപ്രായം? അത് ഓരോ മേഖല അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും, എങ്കിലും ഒരു കോമൺ അഭിപ്രായം എന്താണ്?
3: സ്റ്റിൽ എന്റെ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഫോളോ ചെയ്യും, അത് പ്രീച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഓഫീസ് ഒരു ഫൺ കൾച്ചറുള്ള ഒരു സ്ഥലമായിരിക്കണം, ഹാപ്പി കൾച്ചർ ആയിരിക്കണം. കാരണം ഇപ്പൊ എന്റെ കൂടെയുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നണം, ജെനുവിൻലി തോന്നണമെങ്കിൽ അവർ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ പേടിച്ചിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അവർക്കൊരു ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്, അവർക്ക് ജോബിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. അവര് ഒരു പെർട്ടിക്കുലർ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് ഉണ്ട്, അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓഫീസ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാം. അപ്പം ശരിക്കും ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള, ഹാപ്പിനെസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് എല്ലാ ഓഫീസുകളിലും ബിൽഡ് ചെയ്യേണ്ടത്. പല സ്ഥലങ്ങളിലും ഇത് അറിയാതെ മാനേജേഴ്സിന്റെ പ്രശ്നമാണ്, പലരും റണ്ണിങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് എംപ്ലോയീസിനോട് പെരുമാറുന്നത്. തീർത്തും തെറ്റാണ്. അതുകൊണ്ട് ചിലപ്പം വളരെ ഷോർട്ട് ടേം ആയിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടാം, പക്ഷെ ലോങ് ടേമിലേക്ക് ഒരു ഹാപ്പി കൾച്ചറുള്ള ഓഫീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മിക്കവാറും എല്ലാ പുതിയ കോർപ്പറേറ്റ്സും ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്.
7: തീർച്ചയായും
3: ഹെൽപ്പ് ചെയ്യുന്നത് ഹാപ്പി കൾച്ചർ ബിൽഡ് ചെയ്യാനാണ് ഓഫീസുകളിൽ. നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു സർവീസ് തന്നെ ഉണ്ട്, കൾച്ചർ ഉണ്ട് ഓഫീസ് എന്നുള്ളത്.
7: അതായത് എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ്സിൽ ഒരു ഓഫീസ് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു കൊടുക്കും.
3: എക്സാക്ട്ലി.
7: ഓ അടിപൊളി.
3: മാത്രമല്ല ഇംപ്ലിമെന്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യും, അതിനുള്ള പോളിസീസ് ഉണ്ടാക്കും, ടാഞ്ചിബിൾസ് ഉണ്ടാക്കും, അവരെ ട്രെയിൻ ചെയ്യും, എല്ലാം ചെയ്യും.
7: ഈ പറഞ്ഞപോലെ എനിക്ക് രഞ്ജിത്തിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം, ഹെഡ് ടിൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
3: അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ട കാര്യമാണ്.
7: സത്യം.
3: ഒരാളിപ്പോ നമ്മളെല്ലാവരും ജനിച്ചു വളരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞ മരിക്കുന്നത് വരെ നമ്മൾ എന്താ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും.
7: സത്യം സത്യം. ട്രൂ
3: അല്ലേ?
7: അതെ.
3: നമ്മള് ജനിച്ചു വളരുമ്പോ ചിലപ്പോ അച്ഛനെ അമ്മേനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, ടീച്ചറെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, കൂടെ ഉള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, സുഹൃത്തിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, ഗേൾഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, നാളെ വൈഫിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, പിന്നെ മക്കളെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും. ബേസിക് ആയിട്ട് വേണ്ട സ്കില്ല് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ, നോ ഡൗട്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു സംരംഭകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈറ്റുകളിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഏറ്റവും സ്കില് നമുക്ക് ഏത് സമയത്തും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരു 75 വയസ്സുള്ള ഒരാൾക്കും ഒരു 3 അധ്വാനിച്ചാൽ അയാൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാം, ഒരു കുഴപ്പമില്ല.
7: അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ടൈം നമുക്ക് തന്നു, വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരുപാട് സന്തോഷം വളരെ മനോഹരമായ ഒരു സെഷൻ തന്നതിന്.
3: താങ്ക് യു സോ മച്ച്. വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, എനിക്കൊന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായതിന് താങ്ക് യു സോ മച്ച്.
7: സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആയ AR രഞ്ജിത്ത്, അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ എത്തിയത്. ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം നമ്മളിലേക്ക് ഷെയർ ചെയ്ത് തന്നു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. സ്മാർട്ട് ടോക്കിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last day. This is the last day. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Chennai Beats.
3: Tamil, head of the R.
4: In the art of Podumakulanda.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.

0: മതി, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്.
1: You're listening to Radio Suno 91.7.

0: చూస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.